പ്രമാണ് തണ് തണരാമദാസ ഗുര് ജിന ശരിയാത്തിന സവാരയാ പൂരി ഹോയി കരാമാത് ആപ് സിർജനഹാര താരയാ സിഖിയത് സംഗതി പാര ബ്രഹ്മ കര നമസ്കാരയാ അടല് അഥാഹു അതോല തൂ തേരാ അന്ത ന പാരാവാരയാ ജിന്നി തൂ സേവയാ പാവു കര